0: അപ്പോ ഒന്നാമത്തെ ക്വീൻ ബാക്ക് ഏകിലുമത്തെ ക്വീൻ ബാക്ക് ട്രാക്കിന് എടുക്കുവാൻ മേഗൻ പൈൻറ്റിക്കുവാണ്
1: ഹാവാരോ കിരിബസ്.